defna ja fukki milliard ba tofal jam ñananti milliard mbacke mo raw gañam mu do